0: റേഡിയോ ലിസണേഴ്സൊക്കെ എല്ലാവർക്കും എന്നോട് വാഴ്ത്തുക്കൾ. താങ്ക് യു.
1: ഇനി കേൾക്കാം ആംഗലത്തിൽ ഷേദികൾ ഡൽഹിയിൽ നിന്ന് അഞ്ചൽ ചെയ്യാം.